0: നിരന്തരം നിചണ്ടി
1: പാപ്പല്ലേ
0: നിരന്തരം നിചണ്ടി പാപ്പല്ലേ ഉണ്ടാലിനേ
1: നാളെ.